0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരികൾക്കം. കൂടെ നാഗസ്വരം വായിക്കുന്നത് ഷെയ്ഖ് കാസിം, തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ, താളം ടി നാഗരാജ്. ആദ്യം ആനന്ദ നടനം പ്രകാശം എന്നാരംഭിക്കുന്നു രാഗം കേദാരം മിശ്രജാപ്പ് താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by Sheikh Chinna Maulana Sahib and Sheikh Kasim. They are accompanied on the tawal by S. Subramaniam and M. Rajendran and on the tawal by T. Nagaraj. They begin their Nagaswaram recital with a composition of Muthuswami Deekshithar, Ananda Nadana Prakasham, in the rag Kedaram set to Mishra Chappu Thaal.

0: ദീക്ഷിതർ രചിച്ച ആനന്ദ നടന പ്രകാശം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കേദാരം, മിശ്രചാപ്പത്താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ആനന്ദ നടന പ്രകാശം ഇൻ ദ രാഗ് കേദാരം സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: ഇനി ശിവനുക്ക് ഇല്ലയ എന്നാരംഭിക്കുന്നു രാഗം ഹേമവതി, രൂപകതാളം മയൂരം വിശ്വനാഥ ശാസ്ത്രി കൃതി.
1: Continuing the Nagasram recital, they will now present a composition of Mayuram Vishwanatha Shastri, Shivanukku Illaya, in the rag Hemavadi, set to Rubagathal.

0: മയൂരം വിശ്വനാഥ ശാസ്ത്രി രചിച്ച ശിവനുക്ക് ഇല്ലയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹേമവതി, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മയൂരം വിശ്വനാഥ ശാസ്ത്രി, ശിവനുക്ക് ഇല്ലയ ഇൻ ദ രാഗ് ഹേമവതി, സെറ്റ് ടു രൂപകതാൾ.
0: ഇനി അമ്പനീലായതാക്ഷി എന്നാരംഭിക്കുന്നു രാഗം നീലാംബരി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അമ്പനീലായതാക്ഷി ഇൻ ദ രാഗ് നീലാംബരി, സെറ്റ് ടു ആദിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അമ്പ നീലായതാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നീലാംബരി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അമ്പ നീലായതാക്ഷി. ഇൻ ദ രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിക്കുന്നത് ഷെയ്ഖ് കാസിം. തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ. താളം ടി നാഗരാജ്. ഇനി ഏലറ കൃഷ്ണ എന്നാരംഭിക്കുന്നു രാഗം കാംബോജി. രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime, Indian music. You are listening to Nagaswaram recital by Sheikh Chinna Maulana Sahib and Sheikh Kasim. They are accompanied on the tawal by S. Subramaniam and M. Rajendran, and on the tawal by T. Nagaraj. Next is a composition of same Thyagaraja, Yelara Krishna, in the rag Kamboji, set to Rupa.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഏലറ കൃഷ്ണ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാംബോജി, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏലറ കൃഷ്ണ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു രൂപക താൾ.
0: അവസാനമായി മീനാക്ഷി മേമുദം എന്നാരംഭിക്കുന്നു രാഗം പൂർവി കല്യാണി, ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Sheikh Chinna Maulana Sahib and Sheikh Qasim conclude their Nagasam recital with a composition of Muthuswami Deekshithar, Meenakshi Memudam, in the rag Poorvi Kalyani set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മീനാക്ഷി മേമുദം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം പൂർവി കല്യാണി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മീനാക്ഷി മേമുദം. ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് ഷെയ്ഖ് കാസിം. തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ. താളം ടി നാഗരാജ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റെസൈറ്റൽ ബൈ ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് ആൻഡ് ഷെയ്ഖ് കാസിം. Accompanying artists were S. Subramaniam and M. Rajendran on the tawal and T. Nagaraj on the taal. This program was brought to you by Akashwani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി കെ ഗോവിന്ദ റാവു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം വസന്ത ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by T.K. Govindarao. He is accompanied on the violin by B. Shashikumar, on the mridangam by Trivandrum V. Surendran, and on the ghatam by Trivandrum V. Karthikeyan. He begins his vocal recital with a composition of Maharaja Swathi Thirunal, Paramapurusha, in the rag Vasanta, set to Adithal.

0: വസന്തരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ പരമപുരുഷ ഇൻ ദ രാഗ് വസന്ത സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച വിധി ചക്ര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം യമുനാ കല്യാണി, രൂപക താളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Vidhi Chakra, in the rag Yamuna Kalyani, set to Rubaka Thal.

0: യമുന കല്യാണി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച വിധിചക്ര എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ വിധിചക്ര ഇൻ ദ രാഗ് യമുന കല്യാണി സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി കെ ഗോവിന്ദറാവു അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സന്തതം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിലഹരി മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH. Anytime, Indian music. You are listening to Carnatic Vocal Recital by T.K. Govindarao. He is accompanied on the violin by B. Shashikumar, on the Mridangam by Trivandrum V. Surendran, and on the Ghatam by Trivandrum V. Karthikeyan. Now, listen to the composition of Maharaja Swati Thirunal, Sandadam, in the rag Bilahari, set to Mishra Chappathal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ബിലഹരി രാഗത്തിലുള്ള സന്തതം എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പത്താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സന്തതം ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച രാസവിലാസ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാംബോജി ആദിതാളം.
1: T.K. Govindarao concludes his vocal recital with a composition of Maharaja Swati Thirunaal Rasa Vilasa in the rag Kamboji set to Aditaal.

0: കാംബോജി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച രാസവിലാസ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ രാസവിലാസ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി കെ ഗോവിന്ദറാവു അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ടി കെ ഗോവിന്ദറാവു. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ട്രിവാൻഡ്രം വി സുരേന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് ട്രിവാൻഡ്രം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. This program was brought to you by Akashwani Tiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

ഇനി ശേഷാചല നായകം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി വരാളി രാഗം രൂപകതാളം. ലിസൺ നൌ ടു ശേഷാചല നായകം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് വരാളി സെറ്റ് ടു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by എറണാകുളം MS ജയലക്ഷ്മി. She is accompanied by CS അനുരൂപ് on violin and കലാമണ്ഡലം P കൃഷ്ണകുമാർ on മൃദംഗം. മാരകോടി സുന്ദരി ബഹുദാരി രാഗം ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മാരകോടി സുന്ദരി.

കല്യാണി രാഗത്തിൽ ഭജരേ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം എം എസ് ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം പി കൃഷ്ണകുമാർ ഓൺ മൃദംഗം. അടിമലരിണ തന്നെ, മുഖാരി രാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹർ റിസൈറ്റൽ വിത്ത് കെ സി കേശവപിള്ളാസ് കൃതി അടിമലരിണ തന്നെ ഇൻ രാഗ മുഖാരി സെറ്റ് ടു ആദിതാളം.

മായ ഗോപബാല കാപ്പിരാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ളൈ.

എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം എം എസ് ജയലക്ഷ്മി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം പി കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.